പ്രദാതാരം ജഗൻ മംഗള വിഗ്രഹം ശ്രീ കല്യാണപുരാധീശം ശ്രീനിവാസം അമ്പുജെ ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മറോഗത അജാഡ്യം വാക്പടുത്വം ച അനോമസ്മരണാത് ഭവേത്. കോദണ്ഡമണ്ഡിതകരാത്.

മംഗളം കോസലേന്ദ്രായ മദനി ഗുണാപ്തയ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വൃന്ദാരണ്യ നിവാസായ ബലരാമാനുജായ രുക്മിണി പ്രാണനാഥായ പാർത്ഥസൂതായ മംഗളമെന്ന് മംഗളം ചൊല്ലി നിൽക്കുന്നോം. ഓം നമോ ഭഗവതേ വാസുദേവായ.